0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. സുരക്ഷിതമായ ഒരു സാമൂഹിക ജീവിതം ഉറപ്പാക്കാൻ വേണ്ടി മനുഷ്യാന്തസ്സു മാനിച്ചുകൊണ്ടുള്ള നിയമവാഴ്ച പ്രോത്സാഹിപ്പിക്കണമെന്ന് ലിയോ പതിനാലാമൻ പാപ്പ. നിരവധി രാജ്യങ്ങൾ അംഗങ്ങളായുള്ള ഓഷെ എന്ന യൂറോപ്പിലെ സുരക്ഷയ്ക്കും സഹകരണത്തിനും വേണ്ടിയുള്ള സംഘടന ഒരുക്കിയ സമ്മേളനത്തിൽ സംബന്ധിച്ചവർക്ക് മെയ് 15 വെള്ളിയാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച് സംസാരിക്കവെയാണ് അനധികൃത മയക്കുമരുന്നുകളുടെയും സംഘടിത കുറ്റകൃത്യങ്ങളുടെയും നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ പിതാവ് പ്രസ്താവന നടത്തിയത്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ തിരുത്തി സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനായി മനുഷ്യാന്തസ്സ് മാനിച്ചുകൊണ്ടും വധശിക്ഷയും അതികഠിനമായ ശാരീരിക പീഡനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടുമുള്ള തിരുത്തൽ നടപടികൾ ഉണ്ടാകുന്നതിനെ പരിശുദ്ധ പിതാവ് അനുകൂലിച്ച് സംസാരിച്ചു. ശിക്ഷ നടപ്പാക്കുന്നതിലൂടെ മാത്രമല്ല യഥാർത്ഥ നീതി നേടാനാകുന്നതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. സമൂഹത്തിൽ നിയമങ്ങൾക്കുണ്ടാകേണ്ട ഉന്നത സ്ഥാനത്തെക്കുറിച്ച് സംസാരിച്ച പാപ്പ, എന്നാൽ വ്യക്തികളുടെയോ സമൂഹങ്ങളുടെയോ അവകാശങ്ങളും അന്തസ്സും നിഷേധിക്കാനോ തകർക്കാനോ ആർക്കും അവകാശമില്ലെന്നും പ്രസ്താവിച്ചു. നിർമ്മിത ബുദ്ധിയുൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളുടെ കൂടി സഹായത്തോടെ യുദ്ധങ്ങളും സംഘർഷങ്ങളും തുടരുന്ന ഇന്നത്തെ ലോകത്ത് സമാധാനത്തിന്റെ സൃഷ്ടാക്കളാകാൻ യുവജനങ്ങളെ ആഹ്വാനം ചെയ്ത് ലിയോ പതിനാലാമൻ പാപ്പ. റോമിലുള്ള സപ്പിയൻസ യൂണിവേഴ്സിറ്റിയിൽ മെയ് 14 വ്യാഴാഴ്ച നടത്തിയ സന്ദർശനവേളയിൽ പൊതുനന്മയും പാരിസ്ഥിതിക സംരക്ഷണവും ജനങ്ങൾക്കിടയിലുള്ള ഐക്യവും ഉറപ്പാക്കുന്ന ഒരു ജീവിതശൈലി സ്വന്തമാക്കാൻ പാപ്പ യുവജനങ്ങളോട് ആവശ്യപ്പെട്ടു. മെച്ചപ്പെട്ട ഒരു ലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പഠനങ്ങളുടെയും ഗവേഷണങ്ങളുടെയും പ്രാധാന്യം എടുത്തു പറഞ്ഞ പാപ്പ, ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ യുവജനങ്ങളുൾപ്പെടെയുള്ള ആളുകൾ സഹനങ്ങളിലൂടെ കടന്നുപോകുന്നത് മറന്നുപോകരുതെന്ന് ഓർമ്മിപ്പിച്ചു. 20-ാം നൂറ്റാണ്ടിന്റെ ദുരന്തങ്ങൾ മറക്കരുതെന്നും യുദ്ധങ്ങൾ ആവർത്തിക്കപ്പെടരുതെന്നും പരിശുദ്ധ പിതാവ് യുവജനങ്ങളെ ഓർമ്മിപ്പിച്ചു. യുദ്ധങ്ങൾക്കും ആയുധങ്ങൾക്കുമായി നീക്കിവയ്ക്കപ്പെടുന്ന വലിയ സാമ്പത്തിക നിക്ഷേപത്തെക്കുറിച്ച് പ്രതിപാദിച്ച പാപ്പ, ലോകത്ത് കൂടുതൽ സംഘർഷങ്ങളും ഭീതിയും വളർത്താനും വിദ്യാഭ്യാസ ആരോഗ്യമേഖലകളിലേക്കുള്ള ശ്രദ്ധയും നിക്ഷേപവും കുറയ്ക്കാനും നയതന്ത്ര ബന്ധങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടാനും കാരണമാകുന്ന ഇത്തരം സാഹചര്യങ്ങളെ പ്രതിരോധം എന്ന പേരിൽ വിളിക്കരുതെന്ന് ഓർമ്മിപ്പിച്ചു. വിവിധ മേഖലകളിലും ശാസ്ത്രവിഭാഗങ്ങളിലും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സപ്പിയൻസ സർവകലാശാല ഏറെ സാമ്പത്തിക സാധ്യതകൾ ഇല്ലാത്തവർക്കും ഭിന്നശേഷിക്കാർക്കും തടവുകാർക്കും അഭയാർത്ഥികൾക്കും നൽകുന്ന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണത്തിൽ പ്രത്യേകം പരാമർശിച്ചിരുന്നു. വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളായി വത്തിക്കാനിൽ സേവനമനുഷ്ഠിച്ചുവരുന്ന വിവിധ അംബാസഡർമാർക്ക് ഔദ്യോഗിക ബഹുമതികൾ സമ്മാനിച്ച് പരിശുദ്ധ സിംഹാസനം. മെയ് 12 ചൊവ്വാഴ്ചയായിരുന്നു വത്തിക്കാനിലെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ വെച്ച് ഈ ഔദ്യോഗിക ബഹുമതികൾ 13 അംബാസഡർമാർക്ക് നൽകപ്പെട്ടത്. തങ്ങളുടെ രാജ്യങ്ങൾക്കുവേണ്ടി വത്തിക്കാനിൽ 2 വർഷത്തിലേറെയായി സേവനമനുഷ്ഠിച്ച 13 പേർക്കാണ് പതിവുപോലെ ഈ ബഹുമതികൾ ലഭിച്ചത്. പരിശുദ്ധ പിതാവിന്റെ തിരഞ്ഞെടുപ്പിന്റെ പ്രഥമ വാർഷികത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ നടന്ന ഈ ചടങ്ങിൽ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലെ ആഭ്യന്തരകാര്യ വിഭാഗം തലവൻ ആർച്ച് ബിഷപ്പ് പൌളോ റുദെല്ലിയാണ് ഈ ഔദ്യോഗിക ബഹുമതിയുമായി ബന്ധപ്പെട്ട രേഖകളും ചിഹ്നങ്ങളും കൈമാറിയത്. 11 പുരുഷ അംബാസഡർമാർക്കും 2 വനിതാ അംബാസഡർമാർക്കുമാണ് പരിശുദ്ധ സിംഹാസനം മെയ് 12 ഔദ്യോഗിക ബഹുമതികൾ സമ്മാനിച്ചത്. ഗാസ പ്രദേശത്തെ മനുഷ്യർ നേരിടുന്ന ആരോഗ്യ പ്രതിസന്ധികൾ കൂടുതൽ വഷളായി വരികയാണെന്ന് അന്താരാഷ്ട്ര കാരിത്താസ് സംഘടനയുടെ ജെറുസലേം വിഭാഗം. പ്രദേശത്ത് 2026 മാത്രം 70,000-ത്തിലധികം അണുബാധ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുവെന്നും പ്രദേശത്തെ ആരോഗ്യപരിപാലന സംവിധാനം വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോകുന്നതെന്നും സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ പ്രസ്താവിച്ചു. കുടിയിറങ്ങാൻ നിർബന്ധിതരായ 10,000-ക്കണക്കിന് കുടുംബങ്ങൾ തുറസായ സ്ഥലങ്ങളിലും ക്യാമ്പുകളിലുമാണ് കഴിയുന്നതെന്നും അവരിൽ പലർക്കും എലിയുടെ കടിയേറ്റ് രോഗങ്ങൾ പകരുന്നുണ്ടെന്നും എക്ടോപാരസൈറ്റ് എന്ന പരാദജീവികൾ മൂലമുള്ള അണുബാധയുണ്ടാകുന്നുണ്ടെന്നും സുരക്ഷാ കാരണങ്ങളാൽ പേരുവെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഈ ആരോഗ്യപ്രവർത്തകൻ വ്യക്തമാക്കി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ഭക്തിഗാനം മാലിക കേൾക്കാം. ക്രൂശിലെ ക്രിസ്തുവിൽ ലോകം മുഴുവനുമായി ചൊരിയപ്പെടുന്ന ദൈവകാരുണ്യമാണ് നമുക്ക് കാണാനാകുന്നത്. പ്രതിഫലം നോക്കിയും കഴിവുകളും സ്ഥാനമാനങ്ങളും നോക്കിയും അപരനെ കൂടെ കൂട്ടുന്ന ലൗകികതയുടെ ചിന്തകൾക്ക് അതീതമാണ് പൂർണമായും സൗജന്യമായി ലോകത്തിന് മുഴുവനായി നൽകപ്പെടുന്ന ദൈവസ്നേഹം. ആ സ്നേഹത്തെ ഉള്ളിൽ സ്വീകരിക്കുന്നവരെ ദൈവം തന്നോട് ചേർത്തുപിടിക്കുന്നുണ്ട്, സ്വന്തമായി കരുതുന്നുണ്ട്. MCBS വൈദികനായ ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് ഇന്ന് ആദ്യം. ആലാപനം അഞ്ജലി വാര്യർ.

ദൈവത്തിൻ്റെ സ്നേഹം മാനവരാശിയിലേക്ക് കൂടെ വസിക്കുന്നവനായി ഒഴുകിയെത്തിയത് ക്രിസ്തുവിലൂടെയാണ്. എല്ലാ മനുഷ്യരെയും സ്വന്തം മക്കളെപ്പോലെ കരുതുവാൻ സാധിക്കുന്ന ഒരു അമ്മയിലൂടെയാണ് അവൻ ഈ ഭൂമിയിൽ പിറക്കുന്നത്. ക്രിസ്തു നമുക്കും അമ്മയായി നൽകിയ പരിശുദ്ധ അമ്മയെ കൂടുതലായി സ്നേഹിക്കുവാനും

അമ്മയുടെ പ്രാർത്ഥനകളിലൂടെ ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുക്കുവാനും നമ്മെ സഹായിക്കുന്ന ജപമാല പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു ഗാനമാണ് അടുത്തത്. ഫാദർ വർഗീസ് മുഞ്ഞേലി എഴുതി, ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS സംഗീതം പകർന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ലിബിൻസ് കറിയ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. സുരക്ഷിതമായ ഒരു സാമൂഹിക ജീവിതം ഉറപ്പാക്കാൻ വേണ്ടി മനുഷ്യാന്തസ്സു മാനിച്ചുകൊണ്ടുള്ള നിയമവാഴ്ച പ്രോത്സാഹിപ്പിക്കണമെന്ന് ലിയോ പതിനാലാമൻ പാപ്പ. നിരവധി രാജ്യങ്ങൾ അംഗങ്ങളായുള്ള ഓഷെ എന്ന യൂറോപ്പിലെ സുരക്ഷയ്ക്കും സഹകരണത്തിനും വേണ്ടിയുള്ള സംഘടന ഒരുക്കിയ സമ്മേളനത്തിൽ സംബന്ധിച്ചവർക്ക് മെയ് 15 വെള്ളിയാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച് സംസാരിക്കവെയാണ് അനധികൃത മയക്കുമരുന്നുകളുടെയും സംഘടിത കുറ്റകൃത്യങ്ങളുടെയും നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ പിതാവ് പ്രസ്താവന നടത്തിയത്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ തിരുത്തി സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനായി മനുഷ്യാന്തസ് മാനിച്ചുകൊണ്ടും വധശിക്ഷയും അതികഠിനമായ ശാരീരിക പീഡനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടുമുള്ള തിരുത്തൽ നടപടികൾ ഉണ്ടാകുന്നതിനെ പരിശുദ്ധ പിതാവ് അനുകൂലിച്ച് സംസാരിച്ചു. ശിക്ഷ നടപ്പാക്കുന്നതിലൂടെ മാത്രമല്ല യഥാർത്ഥ നീതി നേടാനാകുന്നതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. സമൂഹത്തിൽ നിയമങ്ങൾക്കുണ്ടാകേണ്ട ഉന്നത സ്ഥാനത്തെക്കുറിച്ച് സംസാരിച്ച പാപ്പ, എന്നാൽ വ്യക്തികളുടെയോ സമൂഹങ്ങളുടെയോ അവകാശങ്ങളും അന്തസ്സും നിഷേധിക്കാനോ തകർക്കാനോ ആർക്കും അവകാശമില്ലെന്നും പ്രസ്താവിച്ചു. നിർമ്മിത ബുദ്ധിയുൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളുടെ കൂടി സഹായത്തോടെ യുദ്ധങ്ങളും സംഘർഷങ്ങളും തുടരുന്ന ഇന്നത്തെ ലോകത്ത് സമാധാനത്തിന്റെ സൃഷ്ടാക്കളാകാൻ യുവജനങ്ങളെ ആഹ്വാനം ചെയ്ത് ലിയോ പതിനാലാമൻ പാപ്പ. റോമിലുള്ള സപ്പിയൻസ യൂണിവേഴ്സിറ്റിയിൽ മെയ് 14 വ്യാഴാഴ്ച നടത്തിയ സന്ദർശനവേളയിൽ പുതുനന്മയും പാരിസ്ഥിതിക സംരക്ഷണവും ജനങ്ങൾക്കിടയിലുള്ള ഐക്യവും ഉറപ്പാക്കുന്ന ഒരു ജീവിതശൈലി സ്വന്തമാക്കാൻ പാപ്പ യുവജനങ്ങളോട് ആവശ്യപ്പെട്ടു. മെച്ചപ്പെട്ട ഒരു ലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പഠനങ്ങളുടെയും ഗവേഷണങ്ങളുടെയും പ്രാധാന്യം എടുത്തു പറഞ്ഞ പാപ്പ, ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ യുവജനങ്ങളുൾപ്പെടെയുള്ള ആളുകൾ സഹനങ്ങളിലൂടെ കടന്നുപോകുന്നത് മറന്നുപോകരുതെന്ന് ഓർമ്മിപ്പിച്ചു. 20-ാം നൂറ്റാണ്ടിന്റെ ദുരന്തങ്ങൾ മറക്കരുതെന്നും യുദ്ധങ്ങൾ ആവർത്തിക്കപ്പെടരുതെന്നും പരിശുദ്ധ പിതാവ് യുവജനങ്ങളെ ഓർമ്മിപ്പിച്ചു. യുദ്ധങ്ങൾക്കും ആയുധങ്ങൾക്കുമായി നീക്കിവയ്ക്കപ്പെടുന്ന വലിയ സാമ്പത്തിക നിക്ഷേപത്തെക്കുറിച്ച് പ്രതിപാദിച്ച പാപ്പ, ലോകത്ത് കൂടുതൽ സംഘർഷങ്ങളും ഭീതിയും വളർത്താനും വിദ്യാഭ്യാസ ആരോഗ്യമേഖലകളിലേക്കുള്ള ശ്രദ്ധയും നിക്ഷേപവും കുറയ്ക്കാനും നയതന്ത്ര ബന്ധങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടാനും കാരണമാകുന്ന ഇത്തരം സാഹചര്യങ്ങളെ പ്രതിരോധം എന്ന പേരിൽ വിളിക്കരുതെന്ന് ഓർമ്മിപ്പിച്ചു. വിവിധ മേഖലകളിലും ശാസ്ത്രവിഭാഗങ്ങളിലും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സപ്പിയൻസ സർവകലാശാല ഏറെ സാമ്പത്തിക സാധ്യതകൾ ഇല്ലാത്തവർക്കും ഭിന്നശേഷിക്കാർക്കും തടവുകാർക്കും അഭയാർത്ഥികൾക്കും നൽകുന്ന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണത്തിൽ പ്രത്യേകം പരാമർശിച്ചിരുന്നു. വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളായി വത്തിക്കാനിൽ സേവനമനുഷ്ഠിച്ചുവരുന്ന വിവിധ അംബാസഡർമാർക്ക് ഔദ്യോഗിക ബഹുമതികൾ സമ്മാനിച്ച് പരിശുദ്ധ സിംഹാസനം. മെയ് 12 ചൊവ്വാഴ്ചയായിരുന്നു വത്തിക്കാനിലെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ വെച്ച് ഈ ഔദ്യോഗിക ബഹുമതികൾ 13 അംബാസഡർമാർക്ക് നൽകപ്പെട്ടത്. തങ്ങളുടെ രാജ്യങ്ങൾക്കുവേണ്ടി വത്തിക്കാനിൽ 2 വർഷത്തിലേറെയായി സേവനമനുഷ്ഠിച്ച 13 പേർക്കാണ് പതിവുപോലെ ഈ ബഹുമതികൾ ലഭിച്ചത്. പരിശുദ്ധ പിതാവിന്റെ തിരഞ്ഞെടുപ്പിന്റെ പ്രഥമ വാർഷികത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ നടന്ന ഈ ചടങ്ങിൽ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലെ ആഭ്യന്തരകാര്യ വിഭാഗം തലവൻ ആർച്ച് ബിഷപ്പ് പൌളോ റുദെല്ലിയാണ് ഈ ഔദ്യോഗിക ബഹുമതിയുമായി ബന്ധപ്പെട്ട രേഖകളും ചിഹ്നങ്ങളും കൈമാറിയത്. 11 പുരുഷ അംബാസഡർമാർക്കും 2 വനിതാ അംബാസഡർമാർക്കുമാണ് പരിശുദ്ധ സിംഹാസനം മെയ് 12 ഔദ്യോഗിക ബഹുമതികൾ സമ്മാനിച്ചത്. ഗാസ പ്രദേശത്തെ മനുഷ്യർ നേരിടുന്ന ആരോഗ്യപ്രതിസന്ധികൾ കൂടുതൽ വഷളായി വരികയാണെന്ന് അന്താരാഷ്ട്ര കാരിത്താ സംഘടനയുടെ ജെറുസലേം വിഭാഗം. പ്രദേശത്ത് 2026 മാത്രം 70,000-ലധികം അണുബാധ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുവെന്നും പ്രദേശത്തെ ആരോഗ്യപരിപാലന സംവിധാനം വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോകുന്നതെന്നും സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ പ്രസ്താവിച്ചു. കുടിയിറങ്ങാൻ നിർബന്ധിതരായ 10,000-കണക്കിന് കുടുംബങ്ങൾ തുറസായ സ്ഥലങ്ങളിലും ക്യാമ്പുകളിലുമാണ് കഴിയുന്നതെന്നും അവരിൽ പലർക്കും എലിയുടെ കടിയേറ്റ് രോഗങ്ങൾ പകരുന്നുണ്ടെന്നും എക്ടോപാരസൈറ്റ് എന്ന പരാദജീവികൾ മൂലമുള്ള അണുബാധയുണ്ടാകുന്നുണ്ടെന്നും സുരക്ഷാ കാരണങ്ങളാൽ പേരുവെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഈ ആരോഗ്യപ്രവർത്തകൻ വ്യക്തമാക്കി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ഭക്തിഗാന മാലിക കേൾക്കാം. ക്രൂശിലെ ക്രിസ്തുവിൽ ലോകം മുഴുവനുമായി ചൊരിയപ്പെടുന്ന ദൈവകാരുണ്യമാണ് നമുക്ക് കാണാനാകുന്നത്. പ്രതിഫലം നോക്കിയും കഴിവുകളും സ്ഥാനമാനങ്ങളും നോക്കിയും അപരനെ കൂടെ കൂട്ടുന്ന ലൗകികതയുടെ ചിന്തകൾക്ക് അതീതമാണ് പൂർണമായും സൗജന്യമായി ലോകത്തിന് മുഴുവനായി നൽകപ്പെടുന്ന ദൈവസ്നേഹം. ആ സ്നേഹത്തെ ഉള്ളിൽ സ്വീകരിക്കുന്നവരെ ദൈവം തന്നോട് ചേർത്തു പിടിക്കുന്നുണ്ട്, സ്വന്തമായി കരുതുന്നുണ്ട്. MCBS വൈദികനായ ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് ഇന്ന് ആദ്യം. ആലാപനം അഞ്ജലി വാര്യർ.

ദൈവത്തിൻ്റെ സ്നേഹം മാനവരാശിയിലേക്ക് കൂടെ വസിക്കുന്നവനായി ഒഴുകിയെത്തിയത് ക്രിസ്തുവിലൂടെയാണ്. എല്ലാ മനുഷ്യരെയും സ്വന്തം മക്കളെപ്പോലെ കരുതുവാൻ സാധിക്കുന്ന ഒരു അമ്മയിലൂടെയാണ് അവൻ ഈ ഭൂമിയിൽ പിറക്കുന്നത്. ക്രിസ്തു നമുക്കും അമ്മയായി നൽകിയ പരിശുദ്ധ അമ്മയെ കൂടുതലായി സ്നേഹിക്കുവാനും അമ്മയുടെ പ്രാർത്ഥനകളിലൂടെ ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുക്കുവാനും നമ്മെ സഹായിക്കുന്ന ജപമാല പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു ഗാനമാണ് അടുത്തത്. ഫാദർ വർഗീസ് മുഞ്ഞേലി എഴുതി, ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS സംഗീതം പകർന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ലിബിൻസ് കറിയാണ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം.

വെച്ചാണ് പാപ്പ ഈ അപ്പസ്തോലികയാത്ര നടത്താൻ തീരുമാനിച്ചത്. സെപ്റ്റംബർ 25 മുതൽ 28 വരെ തീയതികളിലായിരിക്കും പാപ്പായുടെ ഈ യാത്ര. യാത്രയുടെ ഭാഗമായി യുനെസ്കോയുടെ ഓഫീസും പാപ്പ സന്ദർശിക്കും. ബെനഡിക്ട് 16-ാമൻ പാപ്പ 2008-ൽ നടത്തിയ ഔദ്യോഗിക യാത്രയ്ക്കു ശേഷം 18 വർഷങ്ങൾക്കിപ്പുറമാണ് ലിയോ 14-ാമൻ പാപ്പ ഫ്രാൻസിലേക്കെത്തുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 10 ഫ്രഞ്ച് പ്രസിഡന്റ് എമ്മാനുവേൽ മക്രോൺ വത്തിക്കാനിലെത്തി ലിയോ 14-ാമൻ പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർമ്മിത ബുദ്ധി സംബന്ധിച്ച അന്തർ ഡിക്കാസ്റ്ററി കമ്മീഷന് അംഗീകാരം നൽകി ലിയോ 14-ാമൻ പാപ്പ. സമഗ്ര മാനവിക വികസനത്തിനായുള്ള ഡിക്കാസ്റ്ററി അധ്യക്ഷൻ കർദിനാൾ മൈക്കിൾ ചേർണി പ്രതിക്കാത്തെ എവഞ്ചേലിയും എന്ന അപ്പസ്തോലിക ഭരണഘടനയുടെ 28-ാം ആർട്ടിക്കിളിന്റെ 5-ാം ഖണ്ഡികയനുസരിച്ച് സ്ഥാപിച്ച കമ്മീഷനാണ് പരിശുദ്ധപിതാവ് മെയ് 3-ാം തീയതി കർദിനാളിനനുവദിച്ച ഒരു കൂടിക്കാഴ്ചയുടെ കൂടി അടിസ്ഥാനത്തിൽ അംഗീകാരം നൽകിയത്. കഴിഞ്ഞ 10 പതിറ്റാണ്ടുകളിൽ നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയും അതിന്റെ പൊതുവായ ഉപയോഗത്തിൽ അടുത്തിടെയുണ്ടായ കൂടുതലായ ഉപയോഗവും മനുഷ്യന്റെ മേലും പൊതുവായ മാനവികതയുടെ മേലും അതുണ്ടാക്കിയേക്കാവുന്ന മാറ്റങ്ങളും മനുഷ്യരുടെ അന്തസ്സുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മനുഷ്യരുടെ സമഗ്ര വികസനം സംബന്ധിച്ച് സഭയ്ക്കുള്ള പ്രത്യേക പരിഗണനയും കണക്കിലെടുത്താണ് പരിശുദ്ധപിതാവ് ഈ കമ്മീഷന് അംഗീകാരം നൽകിയത്. അർമേനിയൻ ഓർത്തഡോക്സ് സഭയുടെ സിലീഷ്യ സിംഹാസനത്തിന്റെ കാതോലിക്കോസ് പരിശുദ്ധ അരാം പ്രഥമൻ കൊഷീഷ്യന് ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ച അനുവദിക്കും. മെയ് 16 ശനിയാഴ്ചയാണ് ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പരിശുദ്ധ സിംഹാസനം പുറത്തുവിട്ടത്. ലിയോ 14-ാമൻ പാപ്പയും അരാം 1-ാമൻ കാതോലിക്കോസുമായുള്ള ഈ പ്രഥമ സ്വകാര്യ കൂടിക്കാഴ്ച മെയ് 18-ാം തീയതി തിങ്കളാഴ്ച വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ വച്ചായിരിക്കും നടക്കുക. ക്രൈസ്തവ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയും കുരിയയിലെ മറ്റു ചില ഡിക്കാസ്റ്ററികളും കാതോലിക്കോസ് സന്ദർശിക്കുമെന്നും പരിശുദ്ധ സിംഹാസനം വ്യക്തമാക്കി. മധ്യപൂർവ്വ ദേശങ്ങളിലെ ക്രൈസ്തവ സഭകൾ നേരിടുന്ന വെല്ലുവിളികളുമായി ബന്ധപ്പെട്ട് റോമിലെ പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാതോലിക്കോസ് അരാം 1-ാമൻ കോൺഫറൻസ് നടത്തുമെന്നും വത്തിക്കാൻ വ്യക്തമാക്കി. മനുഷ്യരെ കണക്കുകൂട്ടലുകളുടെ അക്കങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ അവരെ വ്യക്തികളായി കണ്ടുമാനിക്കാനും നൈതികതയോടും ധാർമ്മികതയോടും കൂടി അവരോട് പെരുമാറാനും ബാങ്ക് ഉദ്യോഗസ്ഥരോട് ലിയോ 14-ാമൻ പാപ്പ. ഇറ്റലിയിൽ നിന്നുള്ള വിവിധ ബാങ്കുകളുടെ നേതൃത്വങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും മെയ് 16 ശനിയാഴ്ച രാവിലെ വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചു സംസാരിക്കവേ ബാങ്കുകൾ സമൂഹത്തിന് നൽകുന്ന സേവനങ്ങളുടെ പ്രാധാന്യവും പരിശുദ്ധപിതാവ് അനുസ്മരിച്ചു. പണത്തേക്കാൾ മനുഷ്യരെ കേന്ദ്രീകരിച്ചുള്ളതാകണം ബാങ്കുകളുടെ പ്രവർത്തനമെന്നോർമ്മിപ്പിച്ച പാപ്പ സ്വാർത്ഥമനോഭാവത്തോടെയുള്ള ധനത്തിന്റെ അസമത്വപൂർണവും അനാരോഗ്യകരവുമായ ശേഖരണത്തിനും ദാരിദ്ര്യത്തിനും കാരണമായേക്കാവുന്ന രീതിയിലുള്ള മൂലധനത്തിന്റെ ശേഖരണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. വ്യക്തികളെയും സമൂഹത്തെയും പുതുനന്മ കൂടി ലക്ഷ്യമാക്കി രൂപീകരിക്കുന്നതിലും അവർക്ക് അറിവ് പകരുന്നതിലും ബാങ്കിംഗ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള കടമയും പാപ്പ പ്രത്യേകം പരാമർശിച്ചു. സംഘർഷങ്ങളും അത് സൃഷ്ടിക്കുന്ന കുടിയിറക്കവും മൂലം കനത്ത ബുദ്ധിമുട്ടിലൂടെ കടന്നുപോകുന്ന സുഡാനിൽ ഏതാണ്ട് 2 കോടിക്കടുത്ത് ജനങ്ങൾ കടുത്ത ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിലാണ് ജീവിക്കുന്നതെന്ന് ഐക്യരാഷ്ട്രസഭ. രാജ്യത്തെ ഗുരുതരമായ ഈ സ്ഥിതിയിൽ ഏതാണ്ട് 8.5 ലക്ഷത്തോളം കുട്ടികളുടെ ജീവൻ അപകടത്തിലാണെന്നും സംഘടനകൾ വ്യക്തമാക്കി. IPC റേറ്റിംഗിൽ അതീവ ഗുരുതരമായ 5-ാമത്തെ നിലയിലാണ് രാജ്യത്തെ 135,000 ആളുകൾ ജീവിക്കുന്നതെന്ന് മെയ് 16 പുറത്തുവിട്ട ഒരു സംയുക്ത പ്രസ്താവനയിൽ ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി, ഭക്ഷ്യ കാർഷിക സംഘടന, ലോക ഭക്ഷ്യപദ്ധതി എന്നീ പ്രസ്ഥാനങ്ങൾ വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ 40% ആളുകൾ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ ആരാധനാക്രമപ്രകാരം ഉയർപ്പിനുശേഷം 6-ാം ഞായറാഴ്ചയിലെ സുവിശേഷ വായനയെ ആധാരമാക്കിയ വചനവിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗം

0: സഹായകനായ പരിശുദ്ധാത്മാവിനു വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെയും ജാഗരണത്തിന്റെയും ദിനങ്ങളിൽ കൂടിയാണല്ലോ നാം കടന്നു പോകുന്നത്. വിശുദ്ധ യോഹന്നാൻ സ്ലീഹായുടെ സുവിശേഷത്തിലെ വിടവാങ്ങൽ പ്രഭാഷണത്തിലെ തിരുവചനങ്ങളാണ് ഇന്നത്തെ വിചിന്തനത്തിനായുള്ളത്. വരാനിരിക്കുന്ന സഹനകാലങ്ങളെ നേരിടാൻ തന്റെ ശിഷ്യന്മാരെ ഒരുക്കുന്ന ക്രിസ്തുസ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ ദൃഷ്ടാന്തമാണിത്. ആദിയുടെയും ആകുലതയുടെയും അനാഥത്വത്തിന്റെയും മധ്യേ ആശ്വാസത്തിന്റെ പരിശുദ്ധാത്മ വാഗ്ദാനം നൽകിയാണ് ഈശോ അവരെ ബലപ്പെടുത്തുന്നത്. നിങ്ങൾക്കു വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ സഹായകനായ പരിശുദ്ധാത്മാവ് ഒരു ശക്തിയോ അനുഗ്രഹമോ മാത്രമല്ല, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ മിശിഹായുടെ ജീവിക്കുന്ന സാന്നിധ്യമാണ്. ക്രിസ്തു എന്ന രക്ഷാദായകമായ വിത്ത് നിലത്തു വീണഴുകി ഉദ്ധാനത്തിലൂടെ പുതുനാമ്പിട്ട് അവസാനിക്കാത്ത പരിശുദ്ധാത്മകൃപയുടെ പൂമരത്തണലായി മാറുന്ന സ്വർഗീയ വാഗ്ദാനത്തിന്റെ സാക്ഷാത്കാരമാണിത്. ഉയർപ്പിനു ശേഷം ശിഷ്യരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് ഈശോ പറയുന്ന വാക്കുകൾ ഇത്തരുണത്തിൽ ശ്രദ്ധേയമാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഇവിടെ നിശ്വസിക്കൽ സൃഷ്ടികർമ്മത്തെ അടയാളപ്പെടുത്തുന്ന പ്രക്രിയയാണ്. ആദാമിന് ദൈവം ജീവശ്വാസം നൽകിയതുപോലെ ഇപ്പോൾ മിശിഹ തന്റെ സഭയ്ക്ക് ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ച് പുതുജീവൻ നൽകുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത്, മനുഷ്യ ശരീരത്തിൽ ആത്മാവ് എന്താണോ അതുതന്നെയാണ് ക്രിസ്തുവിന്റെ ശരീരമായ സഭയിൽ പരിശുദ്ധാത്മാവ്. പരസ്യജീവിതകാലത്ത് ക്രിസ്തുവിനോടൊപ്പമായിരുന്ന ശിഷ്യഗണത്തിന് ക്രിസ്തുപ്രബോധനങ്ങളുടെ ആഴവും അർത്ഥവും പലപ്പോഴും അപ്രാപ്യമായിരുന്നു. അതുകൊണ്ടുതന്നെ ദൈവപുത്രന്റെ ദൗത്യ പൂർത്തീകരണത്തിനു ശേഷം ലോകാതിർത്തികളോളം എത്തേണ്ട സുവിശേഷത്തിന്റെ പ്രഘോഷകരാകാൻ, രക്ഷയുടെ സന്ദേശം വ്യക്തമായി ഗ്രഹിക്കുവാൻ, പീഡനങ്ങളെയും എതിർപ്പുകളെയും നേരിടുവാൻ ക്രിസ്തുശക്തി ഇനിയും അവർക്ക് ആവശ്യമാണ്. നിലയ്ക്കാത്ത ക്രിസ്തുശക്തിയുടെ പ്രവാഹമായ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ശിഷ്യസമൂഹത്തിലും നാം ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തിലും പ്രവർത്തിക്കുക എന്നാണ് ഈ സുവിശേഷഭാഗം വ്യക്തമാക്കുന്നത്. ഈശോ പറയുന്നു, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. ബോധ്യപ്പെടുത്തുക എന്നതിനെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എലങ്കെയ്ൻ എന്നാണ്. കോടതിയിൽ പ്രതിയുടെ കുറ്റങ്ങളെയും കുറവുകളെയും തുറന്നു കാട്ടുന്ന പ്രക്രിയയെ കുറിക്കുന്ന പദമാണിത്. വിശ്വാസികളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തിയെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു, സത്യത്തിലേക്ക് തിരിച്ചു നയിക്കുന്നു. പൗലുസ്ലിഹ ഇങ്ങനെ ആശംസിക്കുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. തുടർന്ന് പരിശുദ്ധാത്മാവ് വ്യക്തിജീവിതത്തിൽ ബോധ്യങ്ങൾ നൽകുന്ന വിവിധ മേഖലകളെക്കുറിച്ചാണ് ഈശോ ഈ വചനഭാഗത്ത് പഠിപ്പിക്കുന്നത്. ഒന്നാമതായി പാപത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്. വിശുദ്ധ യോഹന്നാന്റെ ദൈവശാസ്ത്രമനുസരിച്ച് ഏറ്റവും വലിയ പാപം ദൈവത്തിലുള്ള വിശ്വാസമില്ലായ്മയാണ്. ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സ്നേഹത്തെ നിരസിക്കുന്നതാണത്. വിശ്വാസമില്ലായ്മ ഫലത്തിൽ സ്നേഹമില്ലായ്മയായി മാറുന്നു. സ്ലീഹ തന്റെ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നതുപോലെ, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. സ്നേഹബോധം നഷ്ടപ്പെടുന്ന ലോകത്തിലാണ് പാപങ്ങൾ വർദ്ധിക്കുന്നത്. നുണകൾ സത്യത്തിന്റെ ചെരിപ്പിട്ട അതിവേഗം ബഹുദൂരം യാത്ര ചെയ്യുന്ന ആനുകാലിക ലോകത്തിൽ ഒരു വീണ്ടെടുപ്പിന്റെ സ്നേഹബോധത്തിലേക്കുണരുവാൻ പരിശുദ്ധാത്മ ശക്തി ആവശ്യമാണ്. ഈ ഉണർത്തൽ അനുതാപത്തിലേക്കുള്ള ക്ഷണമാണ്. ഏഷ്യാപ്രവാചൻ മുഖേന കർത്താവ് അരുളിച്ചെയ്യുന്നു, കാർമേകം പോലെ നിന്റെ തിന്മകളെയും മൂടൽ മഞ്ഞ് പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി, എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകളും ഇവിടെ പ്രസക്തമാണ്. പരിശുദ്ധാത്മാവ് നമ്മെ അസ്വസ്ഥരാക്കുന്നു, കാരണം അവിടുന്ന് നമ്മെ മുന്നോട്ട് നടത്തുന്നു. പാപത്തിൽ അകപ്പെട്ടിരിക്കുവാൻ അനുവദിക്കാത്ത പരിശുദ്ധാത്മാവ് അനുതാപത്തിലേക്കും അതുവഴി ദൈവസ്നേഹത്തിലേക്കും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. രണ്ടാമതായി, നീതിയെക്കുറിച്ചുള്ള ബോധ്യത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത്. ഈ വചനഭാഗത്ത് നീതി എന്നത് വിശുദ്ധിയെയും ദൈവസന്നിധിയിലുള്ള ഉത്തമമായ ജീവിതാവസ്ഥയും സൂചിപ്പിക്കുന്നു. ലോകം ഈശോയെ കുറ്റവാളിയായി വിധിച്ചു, എന്നാൽ പിതാവ് ഉയർപ്പിലൂടെ പുത്രനെ മഹത്വപ്പെടുത്തി. കുരിശു പരാജയമല്ല, പാപത്തിന്മേലുള്ള വിജയം തന്നെയാണ്. സഭാപിതാവായ വിശുദ്ധ ബേസിൽ പറയുന്നു, പരിശുദ്ധാത്മാവിലൂടെ നാം സ്വർഗരാജ്യത്തിലേക്ക് നയിക്കപ്പെടുകയും ദൈവപുത്രത്വത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് വിശ്വാസികളായ നാം ഓരോരുത്തരെയും തന്റെ പുത്രന്റെ കുരിശിലൂടെ പാപത്തിന്മേൽ നേടിയെടുത്ത വിജയത്തിൽ പങ്കാളികളാക്കുകയും പാപം മൂലം നഷ്ടപ്പെട്ട ദൈവപുത്ര സ്ഥാനം തിരികെ നൽകുകയും ചെയ്യുന്നു. നമ്മിലേക്ക് വക്ഷിക്കപ്പെടുന്ന ആത്മഫലങ്ങളെ തിരുവചന അനുസൃതമായ ജീവിതത്തിലൂടെയും കൂദാശ സ്വീകരണത്തിലൂടെയും പോഷിപ്പിക്കുമ്പോഴാണ് വിശുദ്ധിയിൽ നാം വളരുന്നത്. നീതിയിൽ ബോധ്യമുള്ളവരാകുക എന്നാൽ പരിശുദ്ധാത്മ കേന്ദ്രീകൃതമായ വിശുദ്ധ ജീവിതത്തിലൂടെ ഈ ലോക ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമായി ജീവിക്കുക എന്നതാണ്. മൂന്നാമതായി, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഈ ലോകത്തിൻ്റെ അധികാരി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പൈശാചിക ശക്തിയെയാണ്. ഈ ലോകത്തിൻ്റെ അധികാരിയായ പിശാചിനെ കുരിശിലൂടെ ഈശോ പരാജയപ്പെടുത്തി. അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. തിന്മ ഇപ്പോഴും ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിന് അന്തിമ വിജയമില്ല. ഇന്നത്തെ ലോകത്തിൽ യുദ്ധങ്ങൾ, അക്രമങ്ങൾ, ശത്രുത, വിഭജനം എന്നിവ പെരുകുമ്പോൾ അവയെ തിന്മയുടെ വിജയമായി നാം തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് മുഖേന വിശ്വാസിക്ക് തിന്മയെ വിധിക്കാനും ഇല്ലാതാക്കാനുമുള്ള അധികാരം ക്രിസ്തുവിലാണെന്ന് പൂർണ്ണമായി തിരിച്ചറിയാൻ കഴിയുകയും പൈശാചിക ശക്തിക്കുമേൽ വിജയം വരിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇന്ന് തിരുസഭ സാമൂഹ്യ സമ്പർക്ക മാധ്യമ ദിനം കൂടിയായി ആചരിക്കുകയാണല്ലോ. ഈ ദിനത്തിന് ഇന്നത്തെ സുവിശേഷവുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. കാരണം ആശയവിനിമയം എപ്പോഴും സത്യം, നീതി, സ്നേഹം ഇവയിൽ അധിഷ്ഠിതമാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മാവാണ്. ഇന്നത്തെ സാമൂഹ്യ സമ്പർക്കലോകം മനുഷ്യരെ തമ്മിൽ വളരെ വേഗത്തിൽ കൂട്ടി ഇണക്കുന്നതാണെങ്കിലും അസത്യവും വിദ്വേഷവും വിഭജനവുമൊക്കെ പ്രചരിപ്പിക്കാനും കാരണമാകുന്നു എന്നത് ഏറെ ദുഃഖകരമാണ്. ഈ സാഹചര്യത്തിൽ 60th ലോക സാമൂഹ്യ സമ്പർക്ക ദിനത്തോടനുബന്ധിച്ച് പരിശുദ്ധ ലിയോ 14 പാപ്പ നൽകിയ സന്ദേശത്തിൻ്റെ പ്രമേയം മനുഷ്യ ശബ്ദങ്ങളെയും മുഖങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ്. ആനുകാലിക ലോകത്തിൽ മുഖങ്ങളും ശബ്ദങ്ങളും സംരക്ഷിക്കുക എന്നതിൻ്റെ അർത്ഥം മനുഷ്യാവതാരത്തിലൂടെ ശബ്ദവും മുഖവുമായ ക്രിസ്തു സ്നേഹത്തിൻ്റെ മായാത്ത പ്രതിഫലനം ആശയവിനിമയത്തിൽ കാത്തുസൂക്ഷിക്കുക എന്നതാണെന്ന് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്യന്തികമായി മനുഷ്യൻ മനുഷ്യനെ തന്നെ സംരക്ഷിക്കുക എന്നതാണെന്ന് പരിശുദ്ധ പിതാവ് ഈ സന്ദേശത്തിൽ ഊന്നിപ്പറയുന്നു. അതിനാൽ നമ്മുടെ ആശയവിനിമയം സത്യത്തിലും സ്നേഹത്തിലും അടിസ്ഥാനപ്പെട്ടതാകണം. അത് പരിശുദ്ധാത്മ ദാനങ്ങളെയും ഫലങ്ങളെയും ആശയവിനിമയത്തിലൂടെ നിരന്തരം സംവേദനം ചെയ്യുന്നതുമാകണം. ഡിജിറ്റൽ ലോകത്തിൽ മാത്രമല്ല, ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കപ്പെടുന്ന എല്ലാ ഇടങ്ങളിലും എല്ലാറ്റിനെയും ഒന്നിപ്പിക്കുന്ന പുതിയൊരു പെന്തക്കൊസ്ത അനുഭവം ലോകത്തിന് നൽകുവാൻ തുടർന്നുള്ള ദിനങ്ങളിൽ നമുക്കൊരുങ്ങാം. സ്നേഹബോധത്തെ ഉണർത്തുവാനും ദൈവമക്കളായി വളരുവാനും തിന്മയ്ക്കുമേൽ വിജയം വരിക്കുന്നവരാകുവാനും പരിശുദ്ധാത്മ ചൈതന്യത്തിൽ നമ്മെ തന്നെ നവീകരിക്കുവാനും ഈ വചനവിചിന്തനം നമ്മെ സഹായിക്കട്ടെ.
1: മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആരാധനാക്രമപ്രകാരം ഉയർപ്പിനു ശേഷം 6 ഞായറാഴ്ചയിലെ സുവിശേഷ വായനയെ ആധാരമാക്കി റോമിലെ ബെഥനി ആശ്രമാംഗമായ റവറൻഡ് ഫാദർ ഡൊമിനിക് സാവിയോ മുഴിക്കര OIC പങ്കുവച്ച വചനവിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഫാദർ ബെന്നി നാരകത്തിനാൽ രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. സലേഷ്യൻ വൈദികനായ ഫാദർ യേശുദാസ് കാരക്കാട്ടാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. ലിയോ 14-ാമൻ പാപ്പ വരുന്ന സെപ്റ്റംബറിൽ ഫ്രാൻസ് സന്ദർശിക്കുമെന്ന് പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് അറിയിച്ചു. മെയ് 16-ാം തീയതിയാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ പ്രസ് ഓഫീസ് ഡയറക്ടർ മത്തയോ ബ്രൂണി വ്യക്തമാക്കിയത്. ഫ്രാൻസിലെ രാഷ്ട്രീയ പ്രാദേശിക കത്തോലിക്കാ സഭാ നേതൃത്വങ്ങളുടെയും യുനെസ്കോ ഡയറക്ടർ ജനറലിന്റെയും ക്ഷണം സ്വീകരിച്ചാണ് പാപ്പ ഈ അപ്പസ്തോലികയാത്ര നടത്താൻ തീരുമാനിച്ചത്. സെപ്റ്റംബർ 25 മുതൽ 28 വരെ തീയതികളിലായിരിക്കും പാപ്പായുടെ ഈ യാത്ര. യാത്രയുടെ ഭാഗമായി യുനെസ്കോയുടെ ഓഫീസും പാപ്പ സന്ദർശിക്കും. ബെനഡിക്ട് 16-ാമൻ പാപ്പ 2008-ൽ നടത്തിയ ഔദ്യോഗിക യാത്രയ്ക്കു ശേഷം 18 വർഷങ്ങൾക്കിപ്പുറമാണ് ലിയോ 14-ാമൻ പാപ്പ ഫ്രാൻസിലേക്കെത്തുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 10 ഫ്രഞ്ച് പ്രസിഡന്റ് എമ്മാനുവേൽ മക്രോൺ വത്തിക്കാനിലെത്തി ലിയോ 14-ാമൻ പാപ്പായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർമ്മിത ബുദ്ധി സംബന്ധിച്ച അന്തർ ഡിക്കാസ്റ്ററി കമ്മീഷന് അംഗീകാരം നൽകി ലിയോ 14-ാമൻ പാപ്പ. സമഗ്ര മാനവിക വികസനത്തിനായുള്ള ഡിക്കാസ്റ്ററി അധ്യക്ഷൻ കർദിനാൾ മൈക്കിൾ ചേർണി പ്രതിക്കാത്തെ എവഞ്ചേലിയും എന്ന അപ്പസ്തോലിക ഭരണഘടനയുടെ 28-ാം ആർട്ടിക്കിളിന്റെ 5-ാം ഖണ്ഡികയനുസരിച്ച് സ്ഥാപിച്ച കമ്മീഷനാണ് പരിശുദ്ധപിതാവ് മെയ് 3-ാം തീയതി കർദിനാളിനനുവദിച്ച ഒരു കൂടിക്കാഴ്ചയുടെ കൂടി അടിസ്ഥാനത്തിൽ അംഗീകാരം നൽകിയത്. കഴിഞ്ഞ 10 പതിറ്റാണ്ടുകളിൽ നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയും അതിന്റെ പൊതുവായ ഉപയോഗത്തിൽ അടുത്തിടെയുണ്ടായ കൂടുതലായ ഉപയോഗവും മനുഷ്യന്റെ മേലും പൊതുവായ മാനവികതയുടെ മേലും അതുണ്ടാക്കിയേക്കാവുന്ന മാറ്റങ്ങളും മനുഷ്യരുടെ അന്തസ്സുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മനുഷ്യരുടെ സമഗ്ര വികസനം സംബന്ധിച്ച് സഭയ്ക്കുള്ള പ്രത്യേക പരിഗണനയും കണക്കിലെടുത്താണ് പരിശുദ്ധപിതാവ് ഈ കമ്മീഷന് അംഗീകാരം നൽകിയത്. അർമേനിയൻ ഓർത്തഡോക്സ് സഭയുടെ സിലീഷ്യ സിംഹാസനത്തിന്റെ കാതോലിക്കോസ് പരിശുദ്ധ അരാം പ്രഥമൻ കൊഷീഷ്യന് ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ച അനുവദിക്കും. മെയ് 16 ശനിയാഴ്ചയാണ് ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പരിശുദ്ധ സിംഹാസനം പുറത്തുവിട്ടത്. ലിയോ 14-ാമൻ പാപ്പയും അരാം 1-ാമൻ കാതോലിക്കോസുമായുള്ള ഈ പ്രഥമ സ്വകാര്യ കൂടിക്കാഴ്ച മെയ് 18-ാം തീയതി തിങ്കളാഴ്ച വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ വച്ചായിരിക്കും നടക്കുക. ക്രൈസ്തവ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയും കുരിയയിലെ മറ്റു ചില ഡിക്കാസ്റ്ററികളും കാതോലിക്കോസ് സന്ദർശിക്കുമെന്നും പരിശുദ്ധ സിംഹാസനം വ്യക്തമാക്കി. മധ്യപൂർവ്വ ദേശങ്ങളിലെ ക്രൈസ്തവ സഭകൾ നേരിടുന്ന വെല്ലുവിളികളുമായി ബന്ധപ്പെട്ട് റോമിലെ പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാതോലിക്കോസ് അരാം 1-ാമൻ കോൺഫറൻസ് നടത്തുമെന്നും വത്തിക്കാൻ വ്യക്തമാക്കി. മനുഷ്യരെ കണക്കുകൂട്ടലുകളുടെ അക്കങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ അവരെ വ്യക്തികളായി കണ്ടുമാനിക്കാനും നൈതികതയോടും ധാർമ്മികതയോടും കൂടി അവരോട് പെരുമാറാനും ബാങ്കുദ്യോഗസ്ഥരോട് ലിയോ 14-ാമൻ പാപ്പ. ഇറ്റലിയിൽ നിന്നുള്ള വിവിധ ബാങ്കുകളുടെ നേതൃത്വങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും മെയ് 16 ശനിയാഴ്ച രാവിലെ വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചു സംസാരിക്കവേ ബാങ്കുകൾ സമൂഹത്തിന് നൽകുന്ന സേവനങ്ങളുടെ പ്രാധാന്യവും പരിശുദ്ധപിതാവ് അനുസ്മരിച്ചു. പണത്തേക്കാൾ മനുഷ്യരെ കേന്ദ്രീകരിച്ചുള്ളതാകണം ബാങ്കുകളുടെ പ്രവർത്തനമെന്നോർമ്മിപ്പിച്ച പാപ്പ, സ്വാർത്ഥമനോഭാവത്തോടെയുള്ള ധനത്തിന്റെ അസമത്വപൂർണവും അനാരോഗ്യകരവുമായ ശേഖരണത്തിനും ദാരിദ്ര്യത്തിനും കാരണമായേക്കാവുന്ന രീതിയിലുള്ള മൂലധനത്തിന്റെ ശേഖരണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. വ്യക്തികളെയും സമൂഹത്തെയും പുതുനന്മ കൂടി ലക്ഷ്യമാക്കി രൂപീകരിക്കുന്നതിലും അവർക്ക് അറിവ് പകരുന്നതിലും ബാങ്കിംഗ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള കടമയും പാപ്പ പ്രത്യേകം പരാമർശിച്ചു. സംഘർഷങ്ങളും അത് സൃഷ്ടിക്കുന്ന കുടിയിറക്കവും മൂലം കനത്ത ബുദ്ധിമുട്ടിലൂടെ കടന്നുപോകുന്ന സുഡാനിൽ ഏതാണ്ട് 2 കോടിക്കടുത്ത് ജനങ്ങൾ കടുത്ത ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിലാണ് ജീവിക്കുന്നതെന്ന് ഐക്യരാഷ്ട്രസഭ. രാജ്യത്തെ ഗുരുതരമായ ഈ സ്ഥിതിയിൽ ഏതാണ്ട് 8.5 ലക്ഷത്തോളം കുട്ടികളുടെ ജീവൻ അപകടത്തിലാണെന്നും സംഘടനകൾ വ്യക്തമാക്കി. IPC റേറ്റിംഗിൽ അതീവ ഗുരുതരമായ 5-ാമത്തെ നിലയിലാണ് രാജ്യത്തെ 135,000 ആളുകൾ ജീവിക്കുന്നതെന്ന് മെയ് 16 പുറത്തുവിട്ട ഒരു സംയുക്ത പ്രസ്താവനയിൽ ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി, ഭക്ഷ്യ കാർഷിക സംഘടന, ലോക ഭക്ഷ്യപദ്ധതി എന്നീ പ്രസ്ഥാനങ്ങൾ വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ 40% ആളുകൾ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ ആരാധനാക്രമപ്രകാരം ഉയർപ്പിനുശേഷം 6-ാം ഞായറാഴ്ചയിലെ സുവിശേഷ വായനയെ ആധാരമാക്കിയ വചനവിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗം.
3: സഹായകനായി പരിശുദ്ധാത്മാവിനു വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെയും ജാഗരണത്തിന്റെയും ദിനങ്ങളിൽ കൂടിയാണല്ലോ നാം കടന്നു പോകുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലെ വിടവാങ്ങൽ പ്രഭാഷണത്തിലെ തിരുവചനങ്ങളാണ് ഇന്നത്തെ വിചിന്തനത്തിനായുള്ളത്. വരാനിരിക്കുന്ന സഹനകാലങ്ങളെ നേരിടാൻ തന്റെ ശിഷ്യന്മാരെ ഒരുക്കുന്ന ക്രിസ്തുസ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ ദൃഷ്ടാന്തമാണിത്. ആദിയുടെയും ആകുലതയുടെയും അനാഥത്വന്റെയും മധ്യേ ആശ്വാസത്തിന്റെ പരിശുദ്ധാത്മ വാഗ്ദാനം നൽകിയാണ് ഈശോ അവരെ ബലപ്പെടുത്തുന്നത്. നിങ്ങൾക്കു വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ സഹായകനായ പരിശുദ്ധാത്മാവ് ഒരു ശക്തിയോ അനുഗ്രഹമോ മാത്രമല്ല, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ മിശിഹായുടെ ജീവിക്കുന്ന സാന്നിധ്യമാണ്. ക്രിസ്തു എന്ന രക്ഷാദായകമായ വിത്ത് നിലത്തു വീണഴുകി ഉദ്ധാനത്തിലൂടെ പുതുനാമ്പിട്ട് അവസാനിക്കാത്ത പരിശുദ്ധാത്മകൃപയുടെ പൂമരത്തണലായി മാറുന്ന സ്വർഗീയ വാഗ്ദാനത്തിന്റെ സാക്ഷാത്കാരമാണിത്. ഉയർപ്പിനുശേഷം ശിഷ്യരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് ഈശോ പറയുന്ന വാക്കുകൾ ഇത്തരുണത്തിൽ ശ്രദ്ധേയമാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഇവിടെ നിശ്വസിക്കൽ സൃഷ്ടികർമ്മത്തെ അടയാളപ്പെടുത്തുന്ന പ്രക്രിയയാണ്. ആദാമിന് ദൈവം ജീവശ്വാസം നൽകിയതുപോലെ ഇപ്പോൾ മിശിഹ തന്റെ സഭയ്ക്ക് ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ച് പുതുജീവൻ നൽകുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത്, മനുഷ്യ ശരീരത്തിൽ ആത്മാവ് എന്താണോ അതുതന്നെയാണ് ക്രിസ്തുവിന്റെ ശരീരമായ സഭയിൽ പരിശുദ്ധാത്മാവ്. പരസ്യജീവിതകാലത്ത് ക്രിസ്തുവിനോടൊപ്പമായിരുന്ന ശിഷ്യഗണത്തിന് ക്രിസ്തു പ്രബോധനങ്ങളുടെ ആഴവും അർത്ഥവും പലപ്പോഴും അപ്രാപ്യമായിരുന്നു. അതുകൊണ്ടുതന്നെ ദൈവപുത്രന്റെ ദൗത്യ പൂർത്തീകരണത്തിനു ശേഷം ലോകാതിർത്തികളോളം എത്തേണ്ട സുവിശേഷത്തിന്റെ പ്രഘോഷകരാകാൻ, രക്ഷയുടെ സന്ദേശം വ്യക്തമായി ഗ്രഹിക്കുവാൻ, പീഡനങ്ങളെയും എതിർപ്പുകളെയും നേരിടുവാൻ ക്രിസ്തുശക്തി ഇനിയും അവർക്ക് ആവശ്യമാണ്. നിലയ്ക്കാത്ത ക്രിസ്തുശക്തിയുടെ പ്രവാഹമായ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ശിഷ്യസമൂഹത്തിലും നാം ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തിലും പ്രവർത്തിക്കുക എന്നാണ് ഈ സുവിശേഷഭാഗം വ്യക്തമാക്കുന്നത്. ഈശോ പറയുന്നു, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. ബോധ്യപ്പെടുത്തുക എന്നതിനെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എലങ്കെയ്ൻ എന്നാണ്. കോടതിയിൽ പ്രതിയുടെ കുറ്റങ്ങളെയും കുറവുകളെയും തുറന്നു കാട്ടുന്ന പ്രക്രിയയെ കുറിക്കുന്ന പദമാണിത്. വിശ്വാസികളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തിയെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു, സത്യത്തിലേക്ക് തിരിച്ചു നയിക്കുന്നു. പൗലുസ്ലിഹ ഇങ്ങനെ ആശംസിക്കുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. തുടർന്ന് പരിശുദ്ധാത്മാവ് വ്യക്തിജീവിതത്തിൽ ബോധ്യങ്ങൾ നൽകുന്ന വിവിധ മേഖലകളെക്കുറിച്ചാണ് ഈശോ ഈ വചനഭാഗത്ത് പഠിപ്പിക്കുന്നത്. ഒന്നാമതായി പാപത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്. വിശുദ്ധ യോഹന്നാന്റെ ദൈവശാസ്ത്രമനുസരിച്ച് ഏറ്റവും വലിയ പാപം ദൈവത്തിലുള്ള വിശ്വാസമില്ലായ്മയാണ്. ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സ്നേഹത്തെ നിരസിക്കുന്നതാണത്. വിശ്വാസമില്ലായ്മ ഫലത്തിൽ സ്നേഹമില്ലായ്മയായി മാറുന്നു. ശ്ലീഹ തന്റെ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നതുപോലെ, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവസ്നേഹമാണ്. സ്നേഹബോധം നഷ്ടപ്പെടുന്ന ലോകത്തിലാണ് പാപങ്ങൾ വർദ്ധിക്കുന്നത്. നുണകൾ സത്യത്തിന്റെ ചെരിപ്പിട്ട് അതിവേഗം ബഹുദൂരം യാത്ര ചെയ്യുന്ന ആനുകാലിക ലോകത്തിൽ ഒരു വീണ്ടെടുപ്പിന്റെ സ്നേഹബോധത്തിലേക്കുണരുവാൻ പരിശുദ്ധാത്മശക്തി ആവശ്യമാണ്. ഈ ഉണർത്തൽ അനുതാപത്തിലേക്കുള്ള ക്ഷണമാണ്. ഏശ്യാപ്രവാചൻ മുഖേന കർത്താവ് അരുളിച്ചെയ്യുന്നു, കാർമേകം പോലെ നിന്റെ തിന്മകളെയും മൂടൽ മഞ്ഞ് പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി, എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകളും ഇവിടെ പ്രസക്തമാണ്. പരിശുദ്ധാത്മാവ് നമ്മെ അസ്വസ്ഥരാക്കുന്നു, കാരണം അവിടുന്ന് നമ്മെ മുന്നോട്ട് നടത്തുന്നു. പാപത്തിൽ അകപ്പെട്ടിരിക്കുവാൻ അനുവദിക്കാത്ത പരിശുദ്ധാത്മാവ് അനുതാപത്തിലേക്കും അതുവഴി ദൈവസ്നേഹത്തിലേക്കും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. രണ്ടാമതായി, നീതിയെക്കുറിച്ചുള്ള ബോധ്യത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത്. ഈ വചനഭാഗത്ത് നീതി എന്നത് വിശുദ്ധിയെയും ദൈവസന്നിധിയിലുള്ള ഉത്തമമായ ജീവിതാവസ്ഥയും സൂചിപ്പിക്കുന്നു. ലോകം ഈശോയെ കുറ്റവാളിയായി വിധിച്ചു, എന്നാൽ പിതാവ് ഉയർപ്പിലൂടെ പുത്രനെ മഹത്വപ്പെടുത്തി. കുരിശ് പരാജയമല്ല, പാപത്തിന്മേലുള്ള വിജയം തന്നെയാണ്. സഭാപിതാവായ വിശുദ്ധ ബേസിൽ പറയുന്നു, പരിശുദ്ധാത്മാവിലൂടെ നാം സ്വർഗരാജ്യത്തിലേക്ക് നയിക്കപ്പെടുകയും ദൈവപുത്രത്വത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് വിശ്വാസികളായ നാം ഓരോരുത്തരെയും തൻ്റെ പുത്രൻ്റെ കുരിശിലൂടെ പാപത്തിന്മേൽ നേടിയെടുത്ത വിജയത്തിൽ പങ്കാളികളാക്കുകയും പാപം മൂലം നഷ്ടപ്പെട്ട ദൈവപുത്ര സ്ഥാനം തിരികെ നൽകുകയും ചെയ്യുന്നു. നമ്മിലേക്ക് വക്ഷിക്കപ്പെടുന്ന ആത്മഫലങ്ങളെ തിരുവചനാനുസൃതമായ ജീവിതത്തിലൂടെയും കൂദാശ സ്വീകരണത്തിലൂടെയും പോഷിപ്പിക്കുമ്പോഴാണ് വിശുദ്ധിയിൽ നാം വളരുന്നത്. നീതിയിൽ ബോധ്യമുള്ളവരാകുക എന്നാൽ പരിശുദ്ധാത്മ കേന്ദ്രീകൃതമായ വിശുദ്ധ ജീവിതത്തിലൂടെ ഈ ലോക ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമായി ജീവിക്കുക എന്നതാണ്. മൂന്നാമതായി, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഈ ലോകത്തിൻ്റെ അധികാരി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പൈശാചിക ശക്തിയെയാണ്. ഈ ലോകത്തിൻ്റെ അധികാരിയായ പിശാചിനെ കുരിശിലൂടെ ഈശോ പരാജയപ്പെടുത്തി. അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. തിന്മ ഇപ്പോഴും ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിന് അന്തിമ വിജയമില്ല. ഇന്നത്തെ ലോകത്തിൽ യുദ്ധങ്ങൾ, അക്രമങ്ങൾ, ശത്രുത, വിഭജനം എന്നിവ പെരുകുമ്പോൾ അവയെ തിന്മയുടെ വിജയമായി നാം തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് മുഖേന വിശ്വാസിക്ക് തിന്മയെ വിധിക്കാനും ഇല്ലാതാക്കാനുമുള്ള അധികാരം ക്രിസ്തുവിലാണെന്ന് പൂർണ്ണമായി തിരിച്ചറിയാൻ കഴിയുകയും പൈശാചിക ശക്തിക്കുമേൽ വിജയം വരിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇന്ന് തിരുസഭ സാമൂഹ്യ സമ്പർക്ക മാധ്യമ ദിനം കൂടിയായി ആചരിക്കുകയാണല്ലോ. ഈ ദിനത്തിന് ഇന്നത്തെ സുവിശേഷവുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. കാരണം ആശയവിനിമയം എപ്പോഴും സത്യം, നീതി, സ്നേഹം ഇവയിൽ അധിഷ്ഠിതമാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മാവാണ്. ഇന്നത്തെ സാമൂഹ്യ സമ്പർക്ക ലോകം മനുഷ്യരെ തമ്മിൽ വളരെ വേഗത്തിൽ

0: പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്യന്തികമായി മനുഷ്യൻ മനുഷ്യനെ തന്നെ സംരക്ഷിക്കുക എന്നതാണെന്ന് പരിശുദ്ധ പിതാവ് ഈ സന്ദേശത്തിൽ ഊന്നിപ്പറയുന്നു. അതിനാൽ നമ്മുടെ ആശയവിനിമയം സത്യത്തിലും സ്നേഹത്തിലും അടിസ്ഥാനപ്പെട്ടതാകണം. അത് പരിശുദ്ധാത്മ ദാനങ്ങളെയും ഫലങ്ങളെയും ആശയവിനിമയത്തിലൂടെ നിരന്തരം സംവേദനം ചെയ്യുന്നതുമാകണം. ഡിജിറ്റൽ ലോകത്തിൽ മാത്രമല്ല, ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കപ്പെടുന്ന എല്ലാ ഇടങ്ങളിലും എല്ലാറ്റിനെയും ഒന്നിപ്പിക്കുന്ന പുതിയൊരു പെന്തക്കോസ്ത അനുഭവം ലോകത്തിന് നൽകുവാൻ തുടർന്നുള്ള ദിനങ്ങളിൽ നമുക്കൊരുങ്ങാം. സ്നേഹബോധത്തെ ഉണർത്തുവാനും ദൈവമക്കളായി വളരുവാനും തിന്മയ്ക്കുമേൽ വിജയം വരിക്കുന്നവരാകുവാനും പരിശുദ്ധാത്മ ചൈതന്യത്തിൽ നമ്മെ തന്നെ നവീകരിക്കുവാനും ഈ വചനവിചിന്തനം നമ്മെ സഹായിക്കട്ടെ.
1: മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ ആരാധനാക്രമപ്രകാരം ഉയർപ്പിനുശേഷം ആറാം ഞായറാഴ്ചയിലെ സുവിശേഷ വായനയെ ആധാരമാക്കി റോമിലെ ബെഥനി ആശ്രമാംഗമായ റവറൻഡ് ഫാദർ ഡൊമിനിക് സാവിയോ മുഴിക്കര OIC പങ്കുവച്ച വചന വിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഫാദർ ബെന്നി നാരകത്തിനാൽ രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. സലേഷ്യൻ വൈദികനായ ഫാദർ യേശുദാസ് കാരക്കാട്ടാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.